ഡേയ് സോറിന് പോ, ബോഹത്തിൽ മുഖത്തിനാക്കോ പുത്തുങ്ങളക്കോ ദിന സൂറി കായോ ദിന മോസം ആമാ ഡേയ് ഈ ഗുണമുഖം വിപത്തോ സിമുലുഹ തലാവ് ആക്കുമ പ്ലീസ് തോക്കിക്കോ സ്ത്രീത്രിക്ക് കായോ ഇനി തരണമാ ഇക്കോ Day, ayaw ilumoy. Ikapag akong naong ba? Ayaw eh. Nilumoy naman yung kamot. Ikapag ko ba? Ikapag akong naong ba? Sige, sige. Dilete ka pugsun sa pagkakaroon pero ibaw kong maulian na ka na ako. I love you, Mary.